അതി അല്ലാഹുഗെ ഇദ്ന ഫുളം മെനുവി ഈമാ വുമിൻ ഇവ്വസ് നഫ്സക നെതി അതി എകലാഗെ അജാബ് ദിവ്വാഹുഷി എകലാഗെ അമുറുഫുളു തകായി നഹീതക വിഷ്ണ ഫിക്കുറു നുക്കുറാ മീഹുന്നഷേ.

ബാത്തിലു മകും എക്കിബാവ ഹക്കുക മക തബാവകും വാഹാൽ കലേഗ ഫാണുക മൂണുഫുളു ഇസ്ലാം ദീനാ കുരിമത് കുറവാഷെ അതി കലേഗ ഫാണു മുഷ്രിക്കുംഗെ തെരം വിവടാനുഗന്നവാ ഹുഷിക്കമേ.

0: ഇസ്ലാമി താർഹിക തിരക്കുറവേ ദാതുറു
1: മുഖദ്ദസ് തന്തന ഇസ്ലാമി തൗസീബ് ബിനാ കുറുംഗ മുഹിമ്മു ദൗരെ മദാ കുഫവ സമാംവി തന്തനുഗെ വാഹകത
2: ഏകമം ബൽതീസ്കി അസ്തു റസ്കം ഒതി കോങ് സർഹത്തെ ക്യാതോ ദെനിഗണ്ണൻ ആർക്കിയോളജിസ്റ്റും വരപ്പൊടു സമാകമ
0: രത്ത ബിനാ കുറിഗോത ഇൽമം ഹിബർദി പിന്തൗക ഇൽമം ഹിത്ത ഫ്രാദിഗ
1: കുരി പോഷി
3: കൊമേഹോമ ദുഹെക്കെ ഹെന്ദുണു അക്കടി തിരിയു
1: റിപ്പീറ്റ് അംഗാർ ദുഹുകി വെന്ദുരു എക്കെ ജഹർ അതി ബുദ ദുഹുകിരി അക്കടി തിരിയു എംഗാ സതർസ്തേക സാളിസ് നു ഇക്കല ഹർട്സ് മീഡിയം വേവ് അതി അട്ടിയനുവെ മെഗ ഹർട്സ് എഫ് എം ബാൻഡ്
3: ഇന്തിസാർ കൊദുരു
4: ಕಡಿಮೆ ಹಾರ್ ಫಸ್ಟ್ ಕಡೆ ಸಾಳಿಸ್ ಹಮ್ನಟ್ ಹತಾವಿಸಿ ಕುಂತು ಮೇ ದಿವಿರಾಜಗಡು ದಿವಿರಾಜಗಡುಗೆ ಮಿಗಡಿಗೆ ಪ್ರೋಗ್ರಾಮ್ ತ ಕೊರಿಯಾ ದಾರುಗ ಮಗರಿಪ್ ನಮಾದಗುತ್ಕ ಪಂಗ್ಯ ಪಂಗಿತು ಅಳ್ಗುನ್ ವೆಂಗಡ ಸ್ಥೇನ ಮಿರೆಗೆ ಮಗರಿಪ್ ನಮಾದಗುತ್ವಾಣಿ ಹಗಡಿ ತೇರಂ ನೆಟ್ಕ ಮಿಗೆ ತಿರು ಯಶಾನಮಾದಗುತ್ಕೆ ಪಂಗೆ

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. തുണിക്കളികെ മുളിങ്ങ പ്രോഗ്രാം ടിവിയും ബല്ലാമു അദിഹാ മിയാക്കിക റേഡിയോങ്ങളുടെ സുമിഗിന്ത വാഹുരിഹ ഫറാത്ത കമർഹബാദണവ കളിയെ മീ പ്രോഗ്രാമാക്കി ഗതി ബെഫുണാമി ബദുൽ കൊല്ലി അഹമ ഷാഫി മീ പ്രോഗ്രാമാക്കി മീ ഏരിഗ ബണ്ണ ലഗുവ മീ മഷോ ഫാഹ കൊല്ലവേ മുഹിം മുഖാംകുങ്ങ മച്ച ബലാല അൾമി തയ്യാറുകുങ്ങണസ്തെ പ്രോഗ്രാമെ കൊമ്മെതുഗ പ്രോഗ്രാം ഗസി ബെഫുണ ഹിസാബ തഫാത്തുകെ മലുമാത ഹിസ്സാ കൊല്ലാരുഗ ബിയതുഗെ പ്രോഗ്രാം ഗ ബലാല മൗലുവ കീമി അമേരിക്കാഗെ റൈസ് ട്രംപ ചൈനാഗെ റൈസ് ಶೀಗೆ ಸಮಿಟ್ ಮೀ ಮೌಲು ಅತಿ ಬೆಫ್ನ ಹಿಸಾಬ ಮೊಹಿಮ ಮೌಲು ಮಾತಕ್ಕೆ ಹೆಗ್ಗೆ ಅಣಸಿರುವ ಮಸಕ್ಕೆ ಕೊರ ಮುಂದಾಣ ಅಳುಗಂಡ ಆಕೀಗ ಇನ್ವೆಸ್ಟ್ ಕಂಪ್ಯಾರವಣಿ ಮೊಹಮ್ಮದ್ ಜವಾದ್ ಯೂಸುಫ್ ಜವಾದ್ ಪ್ರೋಗ್ರಾಮ್ ಮರಹಬಾಂಗೆ ಅಂತ ನಿಂಗೆ ಅಮೆರಿಕಾಗೆ ರೈಸ್ ಡೊನಾಲ್ಡ್ ಟ್ರಂಪ ಚೈನಾಗೆ ರೈಸ್ ಶೀ ಜಿಂಪಿನ್ಗೆ ಸಮಿಟ್ ಮಿಹಾರ್ ಮಿವಣಿ ನಿಮಿಫ ದೆನ್ ಸಮಿಟ್ಗೆ ಕೂರಿನ್ ಶೀವಣಿ ಟ್ರಂಪ ವಕೀಂ ಬದ್ದಲ್ ವಸ ಕೂರ ವಾಫ ದೆನ್ ಟ್ರಂಪ್ ಮಿ ಚೈನಾಗೆ ದತುರುಫುಳುಗ ಫಾಹ ಕುರಿವುಣ ಮುಹಿಮುಖಂಕಮು ಅಳು ಪ್ರೋಗ್ರಾಮ್ ಫಶಂ ಬೇಡುವಣಿ ಕೊಬಾತೋ ಮಿ ದತುರುಫುಳುಗೆ ಮುಹಿಮುಖಂಕಮಕ್ಕೆ